0: ഭാവി ദുനിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട സഹ അന്തർജാലയിൻ സുദില റേഡിയോ .lk അർഹ മുള്ളുലോവട്ടമ